പർദ്ദകാണ് സ്കൂൾ പോകുന്ന പയ്യന് മുഖം പർദ്ദകാരനാണ് ഇന്ത്യ അനുസരിച്ചാണ് ഗിരി സ്ഥാപിത ഗവർണർപ്പള്ളായിരുന്നു പോരും ടെക്നിക്കൽ കൊസരി ചെയ്യുന്ന ബിഹാരി ഗിരിയാണ് സ്ഥാപന ഗവർണർപ്പള്ളായിരുന്നു പോരും ഇന്ത്യ നിയന്ത്രണ മുഖി ഭാര ചെയ്യും കേരളീശ്വരഹാരക്ക് പരികല്പന ഗവർണർ സക്കിന്ദിന യസ്മാ ഹാമി ജതി പനി കുറാ ടൈമിഹരു യു സർക്കാരിൽ ചെയ്യ ജതി പനി നായഗറസം അവലിസമ്മ ഔപചാരിക രൂപം ചെയ്യ കി പ്രതിക്രിയ ദിയേകസ അവ സർക്കാരിലെ ദിയേക പ്രതിക്രിയ ചെയ്യുവനെ മലയാളം പനി വനെ അവന് സംശയപ്പെടുന്ന മാധ്യമമായിട്ട് ചെയ്യും സംബന്ധിച്ച് ഉണ്ടായ വിഷയ പ്രക്രിയ പ്രവേശിക്കാൻ സാധ്യത മറ്റേ പട്ടപ്പട്ട